ജാഗ്രഹാനീക്ക് ഗോപാല ദാമോദര ദീനദയാല ദുഃഖഭഞ്ജന പൂർണകൃപാല സിമര സിമരനാമ വാരം വാരനാനക് ജീ കായ ആധാരതം ശ്ലോക സാധുക വചനമലീക ലാലി ഹിരതന സനത കുമാരതു ദേവദാരാവതാര ലോകഹന ഹതാര സഫല ജീവ സഫലതാ ക സംഗ ജാകുമല്ലക ഹരംഗ ജയ ജയ സവദാന ഹദ്വാ ജയ സനസനന്ദ കരി പ്രഭുകാ ജയ പ്രകടി ഗോപാല മഹാദകമാധി അനാന കുദരതന ക സാധി സരണയോഗ സംസരണിയായ കരി കൃപാ പ്രഭാ മിലായ മിട കെ ബൈർ പൈ സ്ഥാപരി അമൃത നാമ സാധ സംഗലയാൻ സോ പ്രസാന പൈ ഗുരുദേവ പൂർണ വൈ സേവക സേവ ആര് ജഞ്ജാല വികാരതി രഹതി രാം നാം സരസന കഹതി കർ പ്രസാദയാ പ്രവതാരി നാനക നിവഹി കേ ഭമാരി പ്രവകിയോസ്തത കർഹു ശാന്തമീയത സാവധാന ഏകാഗ്ര ചീത സുഖുനി സഹജ ഗോവിന്ദ കൊ നാം ജസ്മാന വസ ഹോതന ധാന സർവേച്ഛാ താകി പൂർണ ഹോയ പ്രധാന പുരുഷ പ്രകട സവലോയ സവതി ഊച പായ സ്ഥാന ബഹർണ ഹോയാ വൻ ജാന ഹർ തൻ ഖാട് ചല ജാൻ സൂയ നാനക ജിസ ഹി പ്രാപ്ത ഹുയി കിം ശാന്ത ഹൃദ നവ നിയത ബോധ ഗ്യാന സർവതഃ സിദ്ധ വിദ്യാ തപ ജോഗ പ്രാപ്തി ആന ഗ്യാന ശ്രേഷ്ഠ ഉത്തമ സദാചാര പദാർത്ഥ കമല പ്രകാശ സബ് കെ മദ സകൽ ദേവദാസ സുന്ദര